Bokki ñu ngi leen di nuyu, di leen ziara, di leen ñaanal yàlla sàkku ciir ñaan, yàlla nu yàlla sàmm sàmm leen, yàlla nu yàlla aar aar leen. Seen émission Al Maktaba muy bàyyikoo ci Radio Sénégal International. Aja Serigne Diop ci technique bi, seen mbokk Serigne Fall Mokhtar ci kaddu gi, ci kanam tuuti ñëw ak yéen ci sunu waxtaanu tey.